ഹമകശ്വരും എവരെ ഈമാവെ തക്വാവിരുവി നമ അല്ലാഹുഗെ ഹദ്രത്തും എവരെന്നം ഹുരി സവാബുഗെ ഹേവകം മാബുടെ എവരെ എഖൻ ദന്നകം ഗാവി നമയേ.

ഇബ്രാഹീംഗെ ഫാൻഗെ വെരി രസ്കലാങ്ങെ ഖലിമ തകക്കും എബഹി കുരവി അമുറുഫു തകക്കായ് നഹി തകക്കും എഖലേഗ് ഫാനുഗ കിയമന്തിരിക്കം ഹുരി മിംവർ ബെല്ലുമ ഇംതിഹാന കുരവി ഹിന്ദു ഹന്ദുമ കുറവാശെ ഫഹ എഖലേഗ് ഫാനു കിയമന്തിരിവഡാഗെ എഖം തത്ത ഫുരിഹമ കുരവി എഖലാങ്ങെ എഖലേഗ് ഫാന വഹൈ കുരവി ഹമകശ്വരും മീസകുന്നങ് ഇമാമ ഖംഗ തിമന റസ്കലാങ്ങെ ഖലേഗ് ഫാനു ലവ്വാ ഹുഷീമെ ಎಕಲೇಗ ಫಾನು ದೆನ್ನವಿ ತಿಮಂಗ್ ಅಲಾಗೆ ದರಿ ಫಸ್ ಕೊಳುಂ ವೆಸ್ಮೆ ಎಕಲಾಂಗ ವಹೈ ಕುರವಿ ಅನಿಯಾ ವೆರಿನ್ನಕ ತಿಮನ್ ರಸ್ಕಲಾಂಗೆ ಅಹದು ಫುಳೆನ್ ನುಲಿಬೇನೆತೆ.

ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. മിരേഗ ഖബറുകളുടെ പ്രോഗ്രാമായ കുമിബത്തവക്കുന്ന അൽഗുനേഷത്ത് നസീം മിരേഗ പ്രോഗ്രാം കഫാഹുലവ ഖബർതോഗ തിരേഗ പ്രോസിക്യൂട്ടർ ജനറൽ ഗോഫിയുഗെ പി ജി ഒ 2.0 ഗെ തിരേഗ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ ബേണു കുറം ഫിഷന മെസ് മസൗതവുക തവാ കുറുമാകുളെ നിമ്മുന്ത നിമ്മാണി പ്രോസിക്യൂട്ടറും അമില്ലക്കമ്മ പ്രോസിക്യൂട്ടർ ജനറൽ വിതാൽവും ഇയാദ കുറൻമി ഹക്കത്തേഗിന മസ്രൂത മി വകുത്തു എസ് കുറിയ താക്കമഷാ മി മസ്രൂത അന്നഹര എക്കോ നിമ്മാലവേനുകമ മോസ്മി ബദൽതക അതിമാവട്ട ഹക്കത്തെ അഭേ വസീർ വിതാൽവും ബാസാര വിഹാരത്തവുക തക്കെത്തി ഹുരി അകുത്ത ബെലേനഗുത തയ്യാറു കൊഫാവ അകുമക പോർട്ടലുക മിഹാതന ദുസത്ത സൗവിസ് വിഹാര രജിസ്ട്രി കൊഫാവാക്കമ ഇക്തിസോദി തരഗ്യ ദത്തുരു ഫതുര വ്യഫാരി അഭേ വുസാരാം വിതാൽവും ബംഗ്ലാദേശ്കെ റൈസക്കം എകൗമ്കെ വെരിക്കംകുറ പാർട്ടിയെ ഇസ്ബേഫ്ലക്കമ്മ മിർസ ഫഹറുൽ ഇസ്ലാം ആലംഗീർ ഇന്തിഖാബ് കുറും അതിവസിതിരു ഖബർത്ത മിരേഗ ഖബറുകളുടെ പ്രോഗ്രാമുകൾ